ഹലോ, നമസ്തെ. വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജെ കിടാവിൻ, കുട്ടി ആർജെ തേജു. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാമോ? അതെ, നമ്മുടെ ഗാന്ധിജി. അപ്പോൾ ഗാന്ധി ജയന്തി എന്നാ? അത് എല്ലാവർക്കും അറിയാം അല്ലേ, 2 ഒക്ടോബർ. അത് ഒരു പ്രത്യേക ദിവസമാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രൗഡ് മൊമെൻ്റ്. നമ്മളെല്ലാവരും രാഷ്ട്രപിതാവെന്നും ബാപ്പു എന്നൊക്കെ വിളിച്ച നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയുടെ പിറന്നാൾ. ഗുജറാത്ത് പോർബന്തറിലാണ് നമ്മുടെ ഗാന്ധി ജനിച്ചത്. ഇതൊക്കെ ഏത് ഇന്ത്യക്കാർക്കാണല്ലേ അറിയാത്തത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി കിടാവിൻ, കുട്ടി ആർജി തേജു.

0: നമസ്തേ, വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം, നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ കിടാവിൻ കുട്ടി ആർ ജെ തേജു. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: നമസ്കാരം. ആ, ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ സാറിനോട് അന്ന് പറഞ്ഞത്.
2: ഹലോ സാർ, ഇരിക്കി.
3: താങ്ക് യു.
2: ഒരു പാർട്ട് ടൈം ജോലിയാ, തന്റെ സ്ഥായി ഭാവമൊന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ, എന്താ തനിക്ക് പറ്റുമോ?
3: പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുതേ. ഐ റിപ്പീറ്റ്, 9072879090. അപ്പൊ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർ ജെ കിടാവിൻ കുട്ടി ആർ ജെ തേജു.

നമസ്തേ, വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജി കിടാവൻ, കുട്ടി ആർജി തേജു. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ മഹാത്മാഗാന്ധി എന്ന്. എന്നാലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അദ്ദേഹം സത്യത്തിൻ്റെയും അഹിംസയുടെയും മാർഗം പിന്തുടർന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവായിരുന്നു. എത്ര സമരങ്ങൾ, ദണ്ഡിയാത്ര, കുത്തിൻ്റെ പ്രസ്ഥാനം, അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജി കിടാവിൻ, കുട്ടി ആർജി തേജു.

നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജി കിടാവിൻ, കുട്ടി ആർജി തേച്ചു. നമുക്കെല്ലാവർക്കും കുടുംബമുണ്ട്. സ്വാതന്ത്ര്യ സേനാനിയുടെ കുടുംബത്തെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ചിന്തിക്കണം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും ഇളയ മകനായിരുന്നു ഗാന്ധി. അപ്പോൾ ആരൊക്കെയായിരുന്നു ഗാന്ധിയുടെ സഹോദരന്മാർ? സഹോദരന്മാർ മാത്രമല്ല കേട്ടോ, ഒരു സഹോദരിയുമുണ്ട്. ഗാന്ധിയുടെ മൂത്ത സഹോദരൻ ലക്ഷ്മിദാസ് ഗാന്ധി, പിന്നെ രണ്ടാം സഹോദരൻ കരസന്ദാസ് ഗാന്ധി, അടുത്തത് സഹോദരിയാണ് റാലിയത്തൻ, അത് കഴിഞ്ഞാൽ ഇളയവനാണ് നമ്മുടെ മഹാത്മാഗാന്ധി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള മനോഹരമായ പാട്ടുകൾ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജ കിടാവിൻ, കുട്ടി ആർജ തേജു.

హలో నమస్తే, వెల్కమ్ బ్యాక్. దిస్ మై రేడియో 90 FM. കേട്ടറിഞ്ഞു കൊട്ടുകൂടാ നിങ്ങൾക്ക് ഒപ്പമുള്ളത് ആർജി കിടാവൻ, കുട്ടി ആർജി തേജു. കല്യാണം. സ്വാതന്ത്ര്യ സമര സേനാനിക്കും കല്യാണമൊക്കെ വേണം കേട്ടോ. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വധു ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? കസ്തൂർബ ഗാന്ധി ആയിരുന്നു നമ്മുടെ ഗാന്ധിയുടെ വധു. എത്ര പ്രൗഡ് വുമൺ അല്ലേ. 1883 അവരുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അടിച്ചുപൊളി പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി കിടാവിൻ, കുട്ടി ആർജി തേജു.

ഹലോ നമസ്തേ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കുട്ടികളെ, നിങ്ങൾക്കൊപ്പമുള്ളത് ആർജിക്കിടാവിൻ കുട്ടിയാർജ് തേജു. സമരങ്ങൾ, യാത്രകൾ, വിജയങ്ങൾ, അങ്ങനെ എല്ലാം

എല്ലാം അറിയാം. എന്നാൽ വിദ്യാഭ്യാസമോ? ഗാന്ധിജി ഒരു മികച്ച ലോയറായിരുന്നു. നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്കാണ് നമ്മുടെ ഗാന്ധിജി പോയത്. അവിടുത്തെ നിയമപഠനം കഴിഞ്ഞ് നേരെ ഇന്ത്യയിലേക്ക്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, സ്വാതന്ത്ര്യസേനാനി മാത്രമായിരുന്നില്ല നമ്മുടെ ഗാന്ധിജി, ഇന്ത്യയിലെ ഒരു മികച്ച അടിപൊളി ലോയറും കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജി കിടാവിൻ കുട്ടിയാർജ തേജു.

നമസ്തേ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൊട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർച്ചിക്കിടാവിൻ കുട്ടി ആർച്ചി തേജു. നമുക്കെല്ലാവർക്കും ഗാന്ധിയെ പറ്റി അറിയാം. എന്നാൽ ഗാന്ധിയുടെ ജീവിതത്തെ പറ്റിയോ? ഗാന്ധി വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. ഒരു മുണ്ട് പുറത്തിട്ട് ഒരു മുണ്ട് ഉടുത്തിട്ടും ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ ചെയ്തതോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. നമ്മുടെ ഗാന്ധി സ്വദേശി ഉൽപ്പന്നങ്ങളും ഖാദിയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർച്ചിക്കിടാവിൻ കുട്ടി ആർച്ചി തേജു.

നമസ്തേ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർച്ച കിടാവിൻ കുട്ടിയാർച്ച തേജു. എത്രയെത്ര സ്വാതന്ത്ര്യ സമരങ്ങൾ, ഉപ്പു സത്യാഗ്രഹം, ദണ്ഡിയാത്ര, അങ്ങനെ അങ്ങനെ. പാവം നമ്മൾ ഇന്ത്യക്കാരെ തടവിലാക്കിയിരുന്ന അഹങ്കാരികളായ ബ്രിട്ടീഷുകാരെ ഗാന്ധി ഈ സമരങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് തോൽപ്പിച്ചതും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അടിച്ചുപൊളിപ്പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർച്ച കിടാവിൻ കുട്ടി ആർച്ച തേജു.

ഹലോ നമസ്തേ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി കിടാവിൻ, കുട്ടി ആർജി തേജു. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ യുദ്ധം എങ്ങനെയാണെന്ന്. ഒരു ബോംബ് അങ്ങോട്ടിടുക, തിരിച്ചൊരു ബോംബ് ഇങ്ങോട്ടിടുക, വെടിവെക്കുക കൊല്ല, വെടിവെക്കുക കൊല്ല. എന്നാൽ നമ്മുടെ ഗാന്ധി തോക്കിന് പകരം സമാധാനത്തെ കൊണ്ട് നടന്നു. സത്യം, അഹിംസ, സമാധാനം എന്നീ മൂന്ന് കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു നമ്മുടെ ഗാന്ധി. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കഥ എന്നേ തീർന്നേനെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി കിടാവിൻ, കുട്ടി ആർജി തേജു.

നമസ്തേ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആ ജി കിടാവിൻ കുട്ടിയാർജ് തേജു. ഒക്ടോബർ 2 പ്രത്യേകത ഗാന്ധിജയന്തി മാത്രമല്ല, ആ ദിവസം ഗാന്ധിജയന്തി ആയതുകൊണ്ടായിരിക്കാം ആ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനവുമായി ആചരിക്കുന്നത്. അഹിംസ എന്ന് വെച്ചാൽ നമ്മൾ ഹിംസകളെ ത്യജിച്ച് അഹിംസയിലേക്ക് നീങ്ങണം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർച്ചിക്കിടാവിൻ കുട്ടിയാർച്ച തേജു.

0: നമസ്തേ, വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം, നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജ കിടാവിൻ കുട്ടി ആർജ തേജു. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണ് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: നമസ്കാരം. ആ, ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്.
2: ഹലോ സാർ, ഇരിക്ക്.
3: താങ്ക് യു.
2: ഒരു പാർട്ട് ടൈം ജോലിയാ, തൻ്റെ സ്ഥായി ഭാവമൊന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ, എന്താ തനിക്ക് പറ്റുമോ?
3: പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുതേ. ഐ റിപ്പീറ്റ്, 9072879090. അപ്പൊ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജെ കിടാവിൻ കുട്ടി ആർജെ തേജു.

നമസ്തേ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 എഫ് എം. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം, നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി കിടാവിൻ കുട്ടിയാർച്ച തേജ്. മരണം അതെല്ലാവർക്കും ഉണ്ട്. 1948 January 30 ഈ ദിവസം ന്യൂഡൽഹിയിൽ വെച്ചാണ് ഗാന്ധി മരണപ്പെട്ടത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. ഒക്ടോബർ 2 മാത്രമല്ല, അല്ലെങ്കിൽ ഓരോ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമല്ല നമ്മൾ ആ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, എന്നും ഓർക്കണം എന്നും. അപ്പോഴേ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് 3 മണിക്കൂർ പോയത് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേറൊരു ടോപ്പിക്കുമായി മറ്റൊരു കുട്ടിയാർജി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് ആർജി തേജു സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് യു ആർ ലിസണിങ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർജി കിടാവ്.

ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ അഭിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മാറിയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഡിജിറ്റൽ വെൽബീങ് ആൻഡ് അവർ ഹെൽത്ത്, ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്. ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. രാവിലെ എഴുന്നേറ്റ തന്നെ നമ്മൾ ആദ്യം എന്താ തിരയുക? പലരുടെയും ഉത്തരം ഓഫ് കോഴ്സ് ഇറ്റ്സ് മൈ മൊബൈൽ ഫോൺ, അല്ലേ? അലാം ഓഫ് ചെയ്യുന്നത് മുതൽ ഫോൺ എടുത്ത് പിന്നെ അങ്ങോട്ട് വാട്സപ്പ് മെസ്സേജസ്, ഇൻസ്റ്റാ റീൽസ്, അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ കുറേയേറെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? പഠിക്കാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും ഫ്രണ്ട്സായി സംസാരിക്കാനും എൻ്റർടൈൻമെൻറ്റിനും എല്ലാം തന്നെ ഡിജിറ്റൽ ടെക്നോളജി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് നോയിങ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ്, അല്ലേ? പക്ഷേ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണെന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ, അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഡിജിറ്റൽ വെൽബീങ് എന്ന ടോപ്പിക് വളരെയധികം പ്രസക്തമാകുന്നത്. ഡിജിറ്റൽ ടെക്നോളജി ഒഴിവാക്കുക എന്നതല്ല ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്നത്. എത്ര സമയം, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ബാലൻസ് ചെയ്യുക എന്നതാണ് പ്രധാനം. ഇന്ന് ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഫോൺ നമ്മളോട് നമ്മുടെ ഡിജിറ്റൽ ഹാബിറ്റ്സിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ടുഗദർ. അപ്പോൾ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ടീച്ചർ RJ അഭിനി, ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സ്.

key, D major. Time signature 2-4. BPM 76. Song

0: ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി. നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫ് നിങ്ങൾ ചെക്ക് ചെയ്തു എന്ന് തോന്നുന്നു. ഇനിയാണ് കേട്ടോ മോസ്റ്റ് അവോയ്റ്റഡ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻ ടൈം, SMS ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്, അത് ഏതാണെന്നൊന്ന് കേൾക്കാം.
1: നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോട് അന്ന് പറഞ്ഞത്.
2: ഹലോ സാർ, ഇരിക്കി.
3: താങ്ക് യു.
2: ഒരു പാർട്ട് ടൈം ജോലിയാ, തന്റെ സ്ഥായി ഭാവമൊന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ, എന്താ തനിക്ക് പറ്റുമോ?
3: പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ.
0: അപ്പൊ നിങ്ങൾ ഡയലോഗ് ഒക്കെ കേട്ടില്ലേ? നിങ്ങളുടെ ആൻസേഴ്സ് വേഗം തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 9072879090 എന്നതിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്ത് അയച്ചോളൂ. വേഗം ആയിക്കോട്ടെ, നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 9072878790. ഓക്കെ, അപ്പൊ സ്പീഡായി ആൻസേഴ്സ് അയച്ചോളൂ. നിങ്ങളുടെ ഗിഫ്റ്റ്സ് ആർ റെഡി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ ടീച്ചർ ആർ ജെ അഭിനീ.

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനി. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് നോക്കിയോ, ഇല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സാധാരണയായ സെറ്റിംഗ്സിൽ ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾസ് എന്ന ഓപ്ഷൻ കാണാം. ഫോൺ മോഡൽ അനുസരിച്ച് മെനുവിൽ ടൈറ്റിൽ ചിലപ്പോൾ പൊസിഷൻസ് ചെറുതായൊക്കെ ഒന്ന് മാറിയെന്ന് വരാം. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്ന് എത്ര സമയം ഫോൺ ഉപയോഗിച്ചു, ഏതൊക്കെ ആപ്സിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു, എത്ര തവണ ഫോൺ അൺലോക്ക് ചെയ്തു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോകും, ഇത്രയും ടൈം ഓൺലൈനായിട്ട് ഞാൻ ഇരുന്നോ, അല്ലെങ്കിൽ ഇത്ര നോട്ടിഫിക്കേഷൻസ് എനിക്കിന്ന് വന്നിട്ടുണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം. ചില ഫോൺസിൽ ആപ്പ് ടൈമർ പോലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് ചില ആപ്സിന് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബെഡ് ടൈം മോഡ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. അതിനാൽ ഇന്ന് തന്നെ ഒരു ചെറിയ കാര്യം ചെയ്താലോ, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യൂ, ഡിജിറ്റൽ വെൽബീങ് നോക്കൂ, ആൻഡ് ഡിജിറ്റൽ ലൈഫ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. ആ ടൈമിൽ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനന്ദ്.

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി. അപ്പോൾ ഡിജിറ്റൽ വെൽബീയിങ് ഒക്കെ നോക്കി. സോ നൗ ലെറ്റ്സ് ബാക്ക് ടു അവർ കോൺവെർസേഷൻ. അതെ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ത്രെറ്റാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം ഓൺലൈൻ ക്ലാസ്സസ്, ട്യൂഷൻസ്, അസൈൻമെൻറ്റ്സ്, പ്രസൻറ്റേഷൻസ്, ഇ ബുക്സ് ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്സ് എന്നീ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ പഠനാവശ്യം കഴിഞ്ഞാലും ഫോൺ അപ്പോൾ തന്നെ നമ്മൾ മാറ്റി വയ്ക്കണമെന്നൊന്നുമില്ല അല്ലേ. 5 മിനിറ്റ് കൂടി ഒന്ന് ഇൻസ്റ്റാ നോക്കാം, ഒരു വീഡിയോ കൂടി കണ്ടാൽ എന്താ എന്നൊക്കെ ചിന്തിച്ച് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ മണിക്കൂറുകളായി മാറും. അത് നമ്മൾ അറിയാറ് പോലും ഇല്ല. ഒരുപാട് നേരം സ്ക്രീൻ നോക്കി നമ്മുടെ കണ്ണുകളൊക്കെ ഡ്രൈ ആക്കുകയും അതുപോലെ തന്നെ തലവേദന, കഴുത്തുവേദന, ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ കുറേയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ചില പ്രശ്നങ്ങൾ ഇതിനാലൊക്കെ തന്നെ തുടങ്ങും. അതുകൊണ്ട് തന്നെ കുട്ടി കുട്ടി ബ്രേക്സൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കുക, കണ്ണുകൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, സ്ക്രീനിനൊരു ബ്രേക്ക് കൊടുക്കുക, അത് നമ്മുടെ ഹെൽത്തിനൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഒന്ന് റിലാക്സ്ഡ് ആവും, കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് വന്നാലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി.

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ അഭിനി. സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല അല്ലേ? ലേറ്റസ്റ്റ് റീൽ ട്രെൻഡ്സ് ചെയ്യാനും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനൊക്കെ ധൃതി കൂട്ടുന്നവരെ നമ്മളൊക്കെ കാണാറുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ബ്യൂട്ടിഫുൾ ആൻഡ് സക്സസ്ഫുൾ ട്രാവൽ സ്റ്റോറീസൊക്കെ ബിസി ആൻഡ് ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നതായി കാണാം. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിനവരായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അല്ലേ? പിന്നെ ചിന്തയായി, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, എനിക്കെന്താ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് എന്നല്ല. പക്ഷെ ഒന്ന് ഓർക്കണം കേട്ടോ, സോഷ്യൽ മീഡിയ പറയുന്നത് ഒരു ഹൈലൈറ്റ് റീലാണ്. അവിടെ മറ്റുള്ളവരുടെ ബെസ്റ്റ് മൊമെൻറ്റ്സ് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ സ്ട്രഗിൾസ്, ഫെയിലിയേഴ്സ്, പ്രോബ്ലംസ് ഒന്നും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സോഷ്യൽ മീഡിയ ലൈഫായിട്ട് നമ്മുടെ റിയൽ ലൈഫ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെയാണോ, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓക്കെയാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതിന് ശേഷം സ്ട്രെസ്ഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടാണോ, ഹാപ്പി ആയിട്ടാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കൂ. ടെക്നോളജി നമ്മുടെ മൂഡിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്സ് ആർ വെയിറ്റിംഗ്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനി.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പച്ച തവക്ക,
2: പഴപ്പഴങ്ങ,
1: പഴനി പച്ച,
2: മിനുമിനുങ്ക,
1: ചെങ്കരട്ടി,
2: ചെവത്തപിള്ള,
1: കിണാബന്ത,
2: കിണക്കട്ടി,
1: ഉടുമ്പ്,
2: തുടുപ്പ്,
1: മകാ,
2: സുഗാ,

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനി. ഇനി സ്റ്റുഡൻസിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ആൻഡ് സ്ലീപ്ലെസ്നെസ്. എക്സാം അടുത്തിരിക്കുമ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് കൂടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? പഠിക്കാൻ പുസ്തകം തുറക്കും, ഒരു നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കും, ഫോൺ എടുക്കും, ഒരു റിപ്ലൈ മെസ്സേജ്, ഒരു വീഡിയോ, പിന്നെ ഇതിനു മുൻപ് എന്ത് ചെയ്യായിരുന്നു എന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് സ്റ്റഡി ടൈമിൽ അൺനെസസറി നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം, ആപ്പ് ടൈമേഴ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോണിന് കുറച്ച് റെസ്റ്റും കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കും റെസ്റ്റ് വേണം അല്ലേ. ഗുഡ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങാൻ നേരം സ്ക്രോളിംഗ് ചെയ്ത് നമ്മുടെ ഉറക്കമൊക്കെ കളയും. ഒരു റീല് കൂടി എന്ന് ചിന്തിച്ച് അത് പിന്നീട് മണിക്കൂറുകളായി പോകും. അതിനാൽ ബെഡ് ടൈമിന് മുൻപ് ഫോൺ മാറ്റി വയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കിയോക്കൂ. ഫോൺ ദിവസവും ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിക്കും മൈൻഡിനും റീചാർജ് ചെയ്യാൻ നല്ല ഉറക്കം വേണം. കുറച്ച് പാട്ടുകൾ കേട്ട് ഒന്ന് റീചാർജ് ആയി വരാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനി.

വെൽക്കം ബാക്ക് മൈ ഡിയർ ലിസണേഴ്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി. ഇനി പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, പക്ഷേ അധികം ആരും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം കൂടിയാണ്. കുട്ടികളുടെ മൊബൈൽ ഫോൺ യൂസേജിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അത്ര തന്നെ സീരിയസ് ആയി മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമാണ് പാരൻസിൻ്റെ മൊബൈൽ ഫോൺ യൂസേജ് എന്ന് പറയുന്നത്. അത് എവിടെ അധികം ആരും പറഞ്ഞും ചോദ്യം ചെയ്തതൊന്നും നമ്മൾ കേൾക്കാറില്ല. പക്ഷേ എനിക്ക് പാരൻസിനോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എത്ര സമയം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്? നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ മാറ്റിവെക്കുമെന്ന് പറയുന്ന പാരൻസിനാണ് കൂടുതൽ സമയം നമ്മൾ കാണുന്നത്. പക്ഷേ അതേ പാരൻസ് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും കുട്ടികളോടൊക്കെ ഒന്ന് ചെറുതായി സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേനും എന്തിന് ഒന്ന് ഫ്രീ ആയി ഒന്ന് ഇരിക്കുമ്പോഴത്തേനും വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കുന്നത് കാണാം. കുട്ടികൾ നമ്മുടെ പാരൻസ് പറയുന്നത് മാത്രം കേട്ടല്ല പഠിക്കണത്, നമ്മൾ ചെയ്യുന്നതും നോക്കി കണ്ടാണ് പഠിക്കണത്. അതുകൊണ്ട് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെയോ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി അല്ല, പാരൻസിനും അതിൽ പങ്കുണ്ട്. വീട്ടിലെല്ലാവരും ചേർന്ന് ഒരു ഹെൽത്തി ഡിജിറ്റൽ ഹാബിറ്റ് നമുക്ക് ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇനി പാരൻസ് സ്വന്തം സ്ക്രീൻ ഹാബിറ്റ്സിലും ശ്രദ്ധ കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലൊരു എക്സാമ്പിളായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത് ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് ഇന്ന് തൊട്ട് കണ്ടു തുടങ്ങാം. ഓൾറൈറ്റ്, സോ കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനീ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനി. ഇത്രയും നേരം നമ്മൾ ഡിജിറ്റൽ വെൽബീയിങ് എങ്ങനെയാണെന്നും അത് ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ സംസാരിച്ചു അല്ലേ. ഇനി ഹെൽത്തിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്? ഒരു ഫോട്ടോ, ഒരു കമൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽ ഒരിക്കൽ ഇൻ്റർനെറ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റായിട്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് എല്ലായ്പ്പോഴും എളുപ്പമായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിജിറ്റൽ ഫുട് പ്രിൻസിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പാസ്വേഡ്സ്, OTP, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിചയമില്ലാത്തവരായിട്ട് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ തന്നെ സ്ട്രോങ് പാസ്വേഡ്സ് യൂസ് ചെയ്യുക. സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്ക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു 10 പ്രാവശ്യം നമ്മളൊന്ന് ആലോചിക്കുക. ആൻഡ് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, സൈബർ ബുള്ളിയിങ്, ഹെയ്റ്റ് കമൻറ്റ്സ് ഇതെല്ലാം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണെന്ന് കൂടി നമ്മളൊന്ന് ഓർമ്മ വയ്ക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ റൂൾ നമുക്ക് ഫോളോ ചെയ്താലോ, പോസ്റ്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി, കമൻറ്റ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് പ്രൊട്ടക്ട് യുവർ പ്രൈവസി. ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതും ഡിജിറ്റൽ വെൽബീങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഡിജിറ്റൽ ഹാബിറ്റ്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് സോങ്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ അഭിനി.

0: എടാ നിന്നെ കേട്ടന കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പനെ നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ചെറുപ്പത്തിൽ മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്.

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അവിനി. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ എത്ര തവണയാണ് ഫോൺ കയ്യിലെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബസ് കാത്തു നിൽക്കുമ്പോൾ ഫോൺ, അല്ലെങ്കിൽ ആരെങ്കിലും കാത്തിരിക്കുമ്പോൾ ഒരു ഫോൺ, കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയി കിട്ടിയ അപ്പോൾ തന്നെ എടുക്കും ഫോൺ അല്ലേ. ഫോൺ ഉപയോഗിക്കുന്ന വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ചില സമയങ്ങളിൽ ഫോൺ മാറ്റിവെച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകമൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അതിനെയാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായി ഒരു ദിവസം മുഴുവൻ ഫോൺ ഉപേക്ഷിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ദിവസത്തിൽ കുറച്ച് സമയം മാത്രം സ്ക്രീൻ ഫ്രീ ആക്കി ഒന്ന് മാറ്റിവെച്ചാൽ മതി. ഒന്ന് നടക്കാൻ പോകുമ്പോൾ ഫോൺ മാറ്റിവെക്കുക, ഫ്രണ്ട്സായി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സ്ക്രീനിലേക്ക് നോക്കാതെ അവരുടെ സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുക. അത് ഉണ്ടാക്കി തന്ന ആളുടെ അടുത്ത് നന്നായിട്ടുണ്ടെന്ന് കൂടി പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായി അല്ലേ. ഇനി ഈ ഫോണിൻ്റെ സ്ക്രീനല്ല ഈ പറയുന്ന ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ക്രീൻ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ, ഫോൺ താഴെ വെച്ച് കഴിഞ്ഞാൽ ബോർഡം അല്ല നമ്മുടെ ചുറ്റുമുള്ള ജീവിതമൊക്കെ ഒന്ന് നമുക്ക് കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ചെറിയ ചാലഞ്ച് എടുത്താലോ, ദിവസത്തിൽ കുറച്ച് സമയം നോ ഫോൺ ജസ്റ്റ് ലൈഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർജെ അഭിനീ.

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി. നമുക്ക് എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും ഹെൽത്തി ഡയറ്റിനെ കുറിച്ച് കോൺഷ്യസുമാണ്. പക്ഷെ നമ്മുടെ മൈൻഡിൻ്റെ ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എന്ത് കാണുന്നു എന്നതുപോലെ നമ്മുടെ മൂഡിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മണിക്കൂറുകളോളം നെഗറ്റീവ് ന്യൂസ്, അൺനെസസറി ആർഗ്യുമെൻറ്റ്സ്, ഡിസ്റ്റർബിങ് വീഡിയോസ്, എൻഡ്ലെസ് സ്ക്രോളിംഗ്, ഇതൊക്കെ കാണുന്നത് നമ്മുടെ മനസ്സിനൊക്കെ നല്ലതാണോ? അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് എഡ്യൂക്കേഷണൽ വീഡിയോസും ഓഡിയോ ബുക്സും പോഡ്കാസ്റ്റുകളും യൂസ്ഫുൾ ഇൻഫർമേഷൻ, ഇൻസ്പയറിംഗ് സ്റ്റോറീസ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ അറിവുകളും കഴിവുകളും ഒക്കെ കൂട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഞാനിത് കാണുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അതോ ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണോ? ഡിജിറ്റൽ വെൽബീങ് എന്നത് എത്ര സമയം ഓൺലൈൻ ആണെന്നത് മാത്രമല്ല, ഓൺലൈൻ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ വായിക്കുന്നു, അത് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അതിനൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഹെൽത്തി ഡയറ്റ് ആൻഡ് ഹെൽത്തി ഫുഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡിനും ഒരു ഹെൽത്തി ഡിജിറ്റൽ കോണ്ടൻറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി.

0: कर दी।
1: ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ ആർജെ അഭിനി. നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫ് നിങ്ങൾ ചെക്ക് ചെയ്തു എന്ന് തോന്നുന്നു. ഇനിയാണ് കേട്ടോ മോസ്റ്റ് അവോയ്റ്റഡ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻ ടൈം, SMS ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്, അത് ഏതാണെന്നൊന്ന് കേൾക്കാം.
2: നമസ്കാരം. ആ, ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോട് അന്ന് പറഞ്ഞത്.
3: ഹലോ സാർ, ഇരിക്കി.
4: താങ്ക് യു.
3: ഒരു പാർട്ട് ടൈം ജോലിയാ, തന്റെ സ്ഥായി ഭാവമൊന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ, തനിക്ക് പറ്റുമോ?
4: പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പൊ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ.
1: അപ്പൊ നിങ്ങൾ ഡയലോഗ് ഒക്കെ കേട്ടില്ലേ? നിങ്ങളുടെ ആൻസേഴ്സ് വേഗം തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 9072879090 എന്നതിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്ത് അയച്ചോളൂ. വേഗം ആയിക്കോട്ടെ, നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 9072878790. ഓക്കെ, അപ്പൊ സ്പീഡായി ആൻസേഴ്സ് അയച്ചോളൂ. നിങ്ങളുടെ ഗിഫ്റ്റ്സ് ആർ റെഡി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ ടീച്ചർ ആർ ജെ അഭിനി.

വെൽക്കം ബാക്ക് മൈ ഡിയർ ലിസണേഴ്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങളുടെ ടീച്ചർ ആർജെ, ടിപ്സ് ആൻഡ് ട്രിക്സിൽ അഭിനി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിജിറ്റൽ വെൽബീങ് എന്നതൊരു ചെറിയ കാര്യമായിട്ടല്ല, അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ വൈകിക്കേണ്ട, നിങ്ങളുടെ ഡിവൈസിലെ ഡിജിറ്റൽ വെൽബീങ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനും എത്ര അവേഴ്സ് ഫോൺ യൂസ് ചെയ്തു എന്ന് അറിയുമ്പോൾ നമ്മളൊന്ന് കോഷ്യസ് ആവും. അതുപോലെ തന്നെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കുറച്ച് നേരം ഡിസ്കണക്റ്റഡായി ഫാമിലി, ഫ്രണ്ട്സ്, നമ്മളോട് ഇഷ്ടമുള്ളവരോടൊക്കെ ഒന്ന് കുറച്ച് നേരം സംസാരിക്കാനും കുറച്ച് നേരം ഫ്രീ ആയി നടക്കാനും നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് തല ഉയർത്തി ഒന്ന് നോക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് എല്ലാം ഒരു സ്ക്രീനിൽ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. യൂസ് യുവർ ഫോൺ വൈസ്ലി, ബട്ട് ഡോണ്ട് ലെറ്റ് യുവർ ഫോൺ യൂസ് യുവർ ലൈഫ്. സ്റ്റേ കണക്റ്റഡ് ടു ടെക്നോളജി, ബട്ട് സ്റ്റേ മോർ കണക്റ്റഡ് ടു ദ പീപ്പിൾ അറൌണ്ട് യു. അപ്പോൾ ബൈ പറയാൻ ടൈമായി. നെക്സ്റ്റ് വീക്ക് മറ്റൊരു ടോപ്പിക്കായി മറ്റൊരു ടീച്ചർ ആർജെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ ദെൻ, ദിസ് ഇസ് അബ്നി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഡിജിറ്റലി ബാലൻസ്ഡ്. ആൻഡ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് യുവർ ഫോൺ എ ലിറ്റിൽ ബ്രേക്ക് ടു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർജെ.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: 줌마 킬.
1: 마이 라디오 90FM கேட்டறிஞர் கூட்டுக்கூடா.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു ഒന്നിരിക്കും.

0: மை ரேடியோ 90 FM கேட்டறிஞ கூட்டு கூடா.
1: ஜெயவா, ஓபன் தி டோர்.

കൊണ്ട് കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു